0: This is Ragam 24/7 DTH Indian Classical Music Channel.
1: Ragam 24/7 DTH ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ. ഇപ്പോൾ മധുരൈ മണിയയ്യർ പാടിയ കൃതികൾ കേൾക്കാം. ടി എൻ കൃഷ്ണൻ വയലിൻ, വെല്ലൂർ രാമഭദ്രൻ മൃദംഗം. ആദ്യം കാമവർദ്ധിനി രാഗത്തിൽ സാരസാക്ഷ എന്ന കീർത്തനം കേൾക്കാം. ആദിതാളം, മഹാരാജ സ്വാതി തിരുനാൾ കൃതി.
2: This is Ragam 24/7 DTH, anytime Indian music. Listen to Carnatic vocal recital by Madhurai Mani Iyer. He is accompanied on the violin by T. N. Krishnan and on the mridangam by Vellur Ramabhadran. He begins his Carnatic vocal recital with a composition of Maharaja Swadi Thirunal, Sarasaksha, in the rag Kamavardhini set to Aditaal.

0: മഹാരാജ സ്വാതി തിരുനാൾ രചിച്ച സാരസാക്ഷ എന്ന കീർത്തനമാണ് കേട്ടത്. രാഗം കാമവർദ്ധിനി, ആദിതാളം.
1: യു വർ ലിസ്ണിംഗ് ടു എ കോമ്പോസിഷൻ ഓഫ് മഹാരാജ സ്വാതി തിരുനാൾ, സാരസാക്ഷ ഇൻ ദി രാഗ് കാമവർദ്ധിനി സെറ്റ് ടു ആദിതാൾ.
0: ഇനി ബഹുതാരി രാഗത്തിൽ ബ്രോവ ബാരമ എന്ന കീർത്തനം കേൾക്കാം. ആദിതാളം ത്യാഗരാജസ്വാമികൾ കൃതി.
1: Continuing his Carnatic vocal recital, he will now present a composition of Saint Thyagaraja, Brova Barama, in the rag Bahudari, set to Adithal.

0: ത്യാഗരാജസ്വാമികൾ രചിച്ച ബ്രോവ ബാരമ എന്ന കീർത്തനമാണ് കേട്ടത്. രാഗം ബഹുദാരി, ആദിതാളം.
1: യു ആർ ലിസ്ണിംഗ് ടു എ കോമ്പോസിഷൻ ഓഫ് സെയിം ത്യാഗരാജ. ബ്രോവ ബാരമ എന്ത് രാഗ്? ബഹുദാരി, സച് ടു ആദിതാൾ.
0: അടുത്തതായി ആടമോടി ഗലതേ എന്ന കീർത്തനം കേൾക്കാം. രാഗം ചാരുകേശി, ആദിതാളം ത്യാഗരാജസ്വാമികൾ കൃതി.
1: Continuing his Carnatic vocal recital, he will now present a composition of Saint Thyagaraja, Aadamodi Galade, in the rag Charukeshi, set to Aadithaal.

0: ചാരുകേശി രാഗത്തിൽ ആടമോടി ഗേലതേ എന്ന കീർത്തനമാണ് കേട്ടത്. ആദ്യ താളം ത്യാഗരാജസ്വാമികൾ കൃതി.
1: യു വിൽ ലിസ്ണിംഗ് ടു എ കോമ്പോസിഷൻ ഓഫ് സെയിം ത്യാഗരാജ, ആടമോടി ഗലതേ. ഇൻ ദ രാഗ് ചാരുകേശി സെറ്റ് ടു ആദ്യ താൾ.
0: രാഗം 24/7 DTH. ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മധുരൈ മണിയയ്യർ പാടിയ കൃതികൾ. ടി എൻ കൃഷ്ണൻ വയലിൻ, വെല്ലൂർ രാമഭദ്രൻ മൃദംഗം. അവസാനമായി ഭൈരവി രാഗത്തിൽ കൊലുവൈ എന്ന കീർത്തനം കേൾക്കാം. ആദ്യ താളം ത്യാഗരാജസ്വാമികൾ കൃതി.
1: ദിസ് ഇസ് രാഗം 24/7 DTH. എനി ടൈം ഇന്ത്യൻ മ്യൂസിക്. യു ആർ ലിസ്ണിംഗ് ടു കർണാട്ടിക് വോക്കൽ റിസൈറ്റൽ ബൈ മധുരൈ മണി അയ്യർ. ഹി ഈസ് അക്കംപനീഡ് ഓൺ ദ വയലിൻ ബൈ ടി എൻ കൃഷ്ണൻ ആൻഡ് ഓൺ ദ മൃദംഗം ബൈ വെല്ലൂർ രാമഭദ്രൻ. മധുരൈ മണി അയ്യർ കൺക്ലൂഡ്സ് ഇസ് കർണാട്ടിക് വോക്കൽ റിസൈറ്റൽ വിത്ത് ദ കോമ്പോസിഷൻ ഓഫ് സെയിം ത്യാഗരാജ, കൊലുവൈ. ഇൻ ദ രാഗ് ഭൈരവി സെറ്റ് ടു ആദിതാൾ.

0: ത്യാഗരാജ സ്വാമികൾ രചിച്ച കൊലുവൈ എന്ന കീർത്തനമാണ് കേട്ടത്. രാഗം ഭൈരവി, ആദിതാളം.
1: യു ആർ ലിസ്ണിംഗ് ടു എ കോമ്പോസിഷൻ ഓഫ് സെയിന്റ് ത്യാഗരാജ, കൊലുവൈ. എന്ത് രാഗ്? ഭൈരവി, സെറ്റ് ടു ആദിതാൾ.
0: നിങ്ങൾ ഇതുവരെ കേട്ടത് മധുരൈ മണിയയ്യർ പാടിയ കൃതികൾ. ടി എൻ കൃഷ്ണൻ വയലിൻ, വെല്ലൂർ രാമഭദ്രൻ മൃദംഗം. ഈ പരിപാടി തയ്യാറാക്കിയത് ആകാശവാണി തിരുവനന്തപുരം നിലയം. രാഗം 24/7 DTH. ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ.
1: യു ആർ ലിസ്ണിംഗ് ടു കർണാട്ടിക് വോക്കൽ റിസൈറ്റൽ ബൈ മധുരൈ മണി അയ്യർ. Accompanying artists were T.N. Krishnan on the violin and Velur Ramabhadran on the mridangam. This program was brought to you by Akashwani Thiruvananthapuram for Ragam 24/7 DTH. Anytime Indian music.

0: This is Ragam 24/7 DTH Indian Classical Music Channel.
1: Ragam 24/7 DTH ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ. ഇപ്പോൾ മധുരൈ മണി അയ്യർ പാടിയ കൃതികൾ കേൾക്കാം. കൂടെ പാടിയത് TS വേമ്പു അയ്യർ, മായവരം ഗോവിന്ദരാജപിള്ള വയലിൻ, രാമനാഥപുരം CS മുരുഗഭൂപതി മൃദംഗം, പാലക്കാട് VA സുന്ദരം ഖടം. ആദ്യം ഭൈരവി രാഗത്തിൽ കൊലുവൈ എന്ന കീർത്തനം കേൾക്കാം. ആദ്യ താളം ത്യാഗരാജസ്വാമികൾ കൃതി.
2: This is Ragam 24/7 DTH, anytime Indian music. Listen to Carnatic vocal recital by Madhurai Mani Iyer. Vocal support by T.S. Vembu Iyer. He is accompanied on the violin by Mayavaram Govinda Rajapillai. On the Mridangam by Ramanathapuram C.S. Muruga Bhupati. And on the Ghatam by Palakkad V.A. Sundaram. He begins with a composition of Saint Thyagaraja, Koluvai. ഇന്ദ്രാഗ് ഭൈരവി സെറ്റ് ടു ആദിതാൾ.

0: ഭൈരവി രാഗത്തിൽ കൊലുവൈ എന്ന കീർത്തനമാണ് കേട്ടത്. ആദി താളം ത്യാഗരാജ സ്വാമികൾ കൃതി.
1: യു ആർ ലിസ്ണിംഗ് ടു എ കമ്പോസിഷൻ ഓഫ് സെയിൻ ത്യാഗരാജ. കൊലുവൈ ഇൻ ദി രാഗ് ഭൈരവി സെറ്റ് ടു ആദി താൾ.
0: രാഗം 24/7 DTH. ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ. ഇപ്പോൾ മധുരൈ മണിയയ്യർ പാടിയ കൃതികൾ കേൾക്കാം. കൂടെ പാടിയത് TS വേമ്പു അയ്യർ, RS ഗോപാലകൃഷ്ണൻ വയലിൻ, കോയമ്പത്തൂർ എൻ രാമസ്വാമി മൃദംഗം. ആദ്യം ദേവമനോഹരി രാഗത്തിൽ പലുകവ ദേമിറ എന്ന കീർത്തനം കേൾക്കാം. ആദി താളം മൈസൂർ വാസുദേവാചാർ കൃതി.
1: This is Ragam 24/7 DTH. Anytime Indian music. Listen to Carnatic vocal recital by Madhuri Mani Iyer. Vocal support by T.S.

0: മൈസൂർ വാസുദേവാചാർ രചിച്ച പലുകവ ദേമിറ എന്ന കീർത്തനമാണ് കേട്ടത്. രാഗം ദേവമനോഹരി, ആദിതാളം.
1: യു വർ ലിസ്ണിംഗ് ടു എ കമ്പോസിഷൻ ഓഫ് മൈസൂർ വാസുദേവാചാർ, പലുകവ ദേമിറ ഇൻ ദ രാഗ് ദേവമനോഹരി സെറ്റ് ടു ആദിതാൾ.
0: അടുത്തതായി ആടമോടി ഗലതേ എന്ന കീർത്തനം കേൾക്കാം. രാഗം ചാരുകേശി, ആദിതാളം ത്യാഗരാജസ്വാമികൾ കൃതി.
1: Continuing his Carnatic vocal recital, he will now present a composition of Saint Thyagaraja, Aada Modi Galade, in the rag Charu Keshi, set to Aadithaal.

0: ചാരുകേശി രാഗത്തിൽ ആടമോടി ഗലതേ എന്ന കീർത്തനമാണ് കേട്ടത്. ആദിതാളം ത്യാഗരാജസ്വാമികൾ കൃതി.
1: യു വിൽ ലിസ്ണിംഗ് ടു എ കോമ്പോസിഷൻ ഓഫ് സെയിം ത്യാഗരാജ, ആടമോടി ഗലതേ. ഇൻ ദ രാഗ് ചാരുകേശി സെറ്റ്സ് ടു ആദിതാൾ.
0: രാഗം 24/7 DTH. ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മധുരൈ മണിയയ്യർ പാടിയ കൃതികൾ. കൂടെ പാടിയത് TS വേമ്പു അയ്യർ, RS ഗോപാലകൃഷ്ണൻ വയലിൻ, കോയമ്പത്തൂർ എൻ രാമസ്വാമി മൃദംഗം. അവസാനമായി മധ്യമാവതി രാഗത്തിൽ നാദു പൈ എന്ന കീർത്തനം കേൾക്കാം. ഖണ്ഡചാപ്പ് താളം ത്യാഗരാജസ്വാമികൾ കൃതി.
1: This is Ragam 2470 TH. Anytime Indian music. You are listening to Carnatic Vocal Recital by Madhurai Mani Iyer. Vocal support by T.S. Vembu Iyer. He is accompanied on the violin by R.S. Gopalakrishnan. And on the mridangam by Coimbatore N. Ramaswamy. Madhurai Mani Iyer concludes his Carnatic Vocal Recital with the composition of Saint Thyagaraja,

0: ത്യാഗരാജസ്വാമികൾ രചിച്ച നാദു പൈ എന്ന കീർത്തനമാണ് കേട്ടത്. രാഗം മധ്യമാവതി, ഖണ്ഡജാപതാളം.
1: യു വിൽ ലിസ്ണിംഗ് ടു എ കമ്പോസിഷൻ ഓഫ് സെയിം ത്യാഗരാജ, നാദു പൈ ഇൻ ദി രാഗ് മധ്യമാവതി, സെറ്റ് ടു ഖണ്ഡജാപതാൾ.
0: നിങ്ങൾ ഇതുവരെ കേട്ടത് മധുരൈ മണിയയ്യർ പാടിയ കൃതികൾ. കൂടെ പാടിയത് ടി എസ് വേമ്പു അയ്യർ, ആർ എസ് ഗോപാലകൃഷ്ണൻ വയലിൻ, കോയമ്പത്തൂർ എൻ രാമസ്വാമി മൃദംഗം. ഈ പരിപാടി തയ്യാറാക്കിയത് ആകാശവാണി തിരുവനന്തപുരം നിലയം. രാഗം 24/7 DTH, ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ.
1: യു വിൽ ലിസ്ണിംഗ് ടു കർണാട്ടിക് വോക്കൽ റിസൈറ്റൽ ബൈ മധുരൈ മണി അയ്യർ, വോക്കൽ സപ്പോർട്ട് ബൈ ടി എസ് വേമ്പു അയ്യർ. Accompanying artists were R.S. Gopalakrishnan on the violin and Coimbatore and Ramaswamy on the mridangam. This program was brought to you by Akashwani Tiruvananthapuram for Ragam 24/7 DTH, anytime Indian music.

ഇനി മഹാത്മുലെ മൈസൂർ വാസുദേവാചാർ സാഹിത്യം രാഗം ഋഷഭപ്രിയ ആദിതാളം. ലിസൺ നൌ ടു മഹാത്മുലെ മൈസൂർ വാസുദേവാചാർസ് കോമ്പോസിഷൻ ഇൻ രാഗ് ഋഷഭപ്രിയ സെറ്റ് ടു ആദിതാൾ.

ഇനി ഹിമാദ്രി സുദേ, ശ്യാമാശാസ്ത്രി സാഹിത്യം, കല്യാണി രാഗം, രൂപകതാളം. ലിസൺ നൗ ടു ഹിമാദ്രി സുദേ, കമ്പോസ്ഡ് ബൈ ശ്യാമാശാസ്ത്രി ഇൻ രാഗ് കല്യാണി, സെറ്റ് ടു താൾ രൂപക്.

0: This is Ragam 24/7 DTH Indian Classical Music Channel.
1: ഇപ്പോൾ സി എസ് അനുരൂപിന്റെ വയലിൻ കച്ചേരി കേൾക്കാം. കെ എം എസ് മണി മൃദംഗം, സി എച്ച് ശ്രീകുമാർ തവിൽ, വെള്ളിനേഴി രമേശ് മുഖർശംഖ്. Now we bring you a violin concert by C.S. Anuroop. He is accompanied by K.M.S. Mani on Mridangam, C.H. Srikumar on Tavil and Vellineeri Ramesh on Morsim. Adhyam, Sri Ragathil, Sri Varalakshmi ennarambhikkunna Deekshithar Kriti, Roopakathalam. The first item of this concert is Sri Varalakshmi in Sri Ragam set to Roopakathala composed by Muthuswami Deekshithar.

അടുത്തത് ധേനുകരാഗത്തിൽ തെലിയലേരു രാമ, ആദിതാളം ത്യാഗരാജകൃതി. നെക്സ്റ്റ് ഈസ് തെലിയലേരു രാമ കമ്പോസ്ഡ് ബൈ ത്യാഗരാജ, സെറ്റു ആദിതാള ഇൻ രാഗ ധേനുക.

അടുത്തത് മോഹനരാഗത്തിൽ സദാപാലയ എന്നാരംഭിക്കുന്നു. ആദിതാളം ജി എൻ ബാലസുബ്രഹ്മണ്യത്തിന്റെ കൃതി. നെക്സ്റ്റ് ഈസ് സദാപാലയ ഇൻ രാഗ മോഹന സെറ്റു ആദിതാളം കമ്പോസ്ഡ് ബൈ ജി എൻ ബാലസുബ്രഹ്മണ്യം.

അനുരൂപിന്റെ വയലിൻ കച്ചേരിയാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. KMS മണി മൃദംഗം, CH ശ്രീകുമാർ ടവിൽ, വെള്ളിനേഴി രമേശ് മുഖർശംഖ്. യു ആർ ലിസ്ണിംഗ് ടു എ വയലിൻ കൺസേർട്ട് ബൈ CS അനുരൂപ്. ഹി ഇസ് അക്കമ്പനീഡ് ബൈ KMS മണി ഓൺ ദ മൃദംഗം, CH ശ്രീകുമാർ ഓൺ ദ തവിൽ, ആൻഡ് വെള്ളിനേഴി രമേശ് ഓൺ ദ മോർസിംഗ്. അരുൺ ചെയ്യ വേണ്ടും രാഗം രസികപ്രിയ, ആദിതാളം കോടീശ്വരയ്യർ കൃതി. He continues his violin concert with Arul Cheyya Vendum in Raga Rasika Priya, set to Aditalam, composed by Kodeeshwarayyar.

അടുത്തത് ബ്രഹ്മമൊകടെ എന്നാരംഭിക്കുന്ന അന്നമാചാര്യ കൃതി. ആദിതാളം തിശ്രനട. നെക്സ്റ്റ് ഈസ് ബ്രഹ്മമൊകടെ കമ്പോസ്ഡ് ബൈ അന്നമാചാര്യ സെറ്റു ആദിതാള ഇന്ദരാഗ തിശ്രനട.

0: ഇതുവരെ കേട്ടത് CS അനുരൂപിന്റെ വയലിൻ കച്ചേരി, KMS മണി മൃദംഗം, CH ശ്രീകുമാർ തവിൽ, വെള്ളിനേഴി രമേശ് മുഖർശംഖ്. യു ആർ ലിസ്ണിംഗ് ടു എ വയലിൻ കൺസേർട്ട് ബൈ CS അനുരൂപ്. ഹി വാസ് അക്കംപനീഡ് ബൈ KMS മണി ഓൺ ദ മൃദംഗം, CH ശ്രീകുമാർ ഓൺ ദ തവിൽ ആൻഡ് വെള്ളിനേഴി രമേശ് ഓൺ ദ മോർസിംഗ്.
1: രാഗം DTH ചാനലിനു വേണ്ടി ഈ പരിപാടി തയ്യാറാക്കിയത് ആകാശവാണി തൃശൂർ നിലയം. This program was a contribution of Thrissur Station of All India Radio for Ragam 24/7 DTH channel, Anytime Indian Music.